ഉണുളാതി ഹുതുളാതി അവനാ മാചെല്ലോ ഹെവ്നേ ചിഗാന അവാ ശാദൽ ധുച്ചോയോ ആഹ്